അഹ്യാനിങ്ങാട്ടു പഞ്ഞട്ടു ഭംഗിന്നക്കുയാട്ടു നീവുന്ന പയ്യു തേയണയാണ് പെരുവട്ടുമി ഉപയോഗിക്കു ഒക്കാമട്ടിമയൊക്കെ ഇലങ്ങി പയ്യുമിമട്ട താക്കുണങ്ങ ലോട്ടാമിയുടെ പലിശിമിയൊക്കുന്നി ഇല്ലു പമ്മിയുണി കാപ്പണിയൊക്കുന്നി പെണ്ണിനെ അല്ല നിറക്കി തഴുവയു ഇഷിയനി തൈശുമണി തോപ്പള്ളേറെ പുല്ലുമ തപ്പണി പെണ്ണൊക്കെ ഹവിലാവാമ ഞൊപ്പമ്മു അയൊക്സലുവാത്ത ഇലാനിക്കു അയൊക്സങ്ങിക്കലുവാത്ത ഞൊക്കമ്മു ഇലാനിക്കു ഇതഹാവുന്നി കഴിഞ്ഞ പക്കലുവാട്ടു ഇതഹാവുന്നി കഴിഞ്ഞ പക്കലുവാറഞ്ഞുട അതാതകെ കൗമയറ ചുക്കുശിയും നക്ഷികമ കീനവയമി തക്കലിമ കീനവയൊക്കയുമ പൈജാലമി അശിങ്ങിത്തി ഉള്ളി ഇക്കയൊക്കളുവാട്ടുണ്ണി ശിവതാക്കുത്തമാ മുഖതാപ്പണിക്കുട്ടമാവുന്ന നീയൊക്കട്ടാപ്പണിക്കു നാമയുണി അങ്ങിയൂലോങ്ങിമ്മിയുണി നാമട്ടു നമ്മയുണി ചേമുക്കൗമാട്ടക്കുക്ക ഇറ്റോകു പുളാർത്തികാലുവയും മറ്റു ഇറ്റോങ്ങ ഒട്ടിഞ്ഞു കൈയറായ്മ അശ്വാലും ഇല്ല പറ്റുട്ടി നിൽക്കാവളോ യാത്രയോ അടാടക്കുക്ക ഇറ്റോങ്ങക്കുക്ക കണ്ണ കയ്യും മതി തൊക്കിശിയണി അവിതിയും മതി അടാതക ടൊക്കാലോസിമമ്മ ഇറ്റോങ്ങമി അടാതക എക്കമ്മിയക തൈമ തമക്കുണിന കൊക്കിയുത്തിനി ഉണലി കൊക്കിയുത്തിനി കമയുവാലോടുന്ന ശക്കുണില്ലു മുത്യഗുണാർത്തനി തൈമ ഉമാലിഞ്ഞി തൈകട്ടി തലിയും തലേ ശ്രീയും ശ്രീഗുണാർത്തൈ ഉണലിയ കൊക്കിയുട്ടിശയ കൊക്കിങ്ങി തൈമ തമക്കോ നുണലി കണ്ണത്തു അഹിയനിട്ടു കൊക്കിയുട്ടിത്താറു വിലാസിമമ്മകി ലഹുയങ്കി ശിയനി അട്ടങ്ങി പിവയും വിലാസിമമ്മിയും അട്ടങ്ങിയും നിമ്മിയും നുണലി ഇനുങ്ങി തൈമ കിഷിയനിയുമ്മ കട്ടപ്പാറി പെണ്ണത്തോങ്ങി ഇനോ കട്ടിമിനി ഇക്കയൊക്ക വയുമ്മ അശ്വാലും അമ്മാലും ഇക്കയൊപ്പട്ടുമി ഇനോ കട്ടിമിനി പിയുണ്ണ തമ്മിലും തൈമലി കുവേശിയുണിയത്തിൻ്റെ ചുണ കവിയുവല്ലേലോക്ഷിമവും കാപ്പണിക്കു അറിക്കിനി നീവപ്പയുമ്മട്ട കുവേശിപ്പ് ഹല്ലിവല്ലേലത്തിൻ്റെ അറിക്കിന് പാലവയുമ്മട്ടാന്ന് പറഞ്ഞോ അറിക്കസേവളുയപ്പയുമ്മട്ട അറിക്കസേവും നമ്മളി നീവപ്പിമ്മി കോങ്ങുവിനത്തൊട്ടി തൈമല കുവേശിപ്പിയോടൊക്ക ചുണ അങ്ങിയൊക്ക ഊയുള്ളിയോളുണി ഉവട്ടിന് പുണ്ണിലാർത്തങ്ങി അഹിക്കപ്പമുത്താപ്പയുമെന്നുള്ള തൈശുമണി കുട്ടിക്കുള്ള പുകയഹിപ്പിങ്ങി മിക്കയോളുണ്ടുണശുലി അയോ ശ്രീയാരക്കുണ്ണി ഇതാർത്തോ സിമകമ നുഴശിയുട്ടിങ്ങോക്കുലുമി സുഖത്തുകോ ഇങ്ങ അശുക്കുലുമി ഇമ്മിനിഞ്ഞ രമശുമായി കുടുമി തേമ കുശിവല്ലേലക്കുന്ന പുകയഹിപ്പിങ്ങി പിതാ പിതൗഷൂണി താക്കുണങ്ങ പണി ചോമ്മ കട്ടി തവണിട്ടി ഇല്ലൊപ്പമ്മു ഇല്ലൊപ്പാവുന്നതി കാണുന്ന ആന്യവി തപ്പണി പണ്ണത്തി ഇരുവാണ് അങ്ങനെപ്പാങ്ങളോ സിമമ്മ തേമാങ്ങുഷ്യോ ഇല്ലു പമ്മി തൈല തൈല ഹത്തവിയവും ആന്യവി പിതാ സുറ്റാലോയും കുണങ്ങൻ ഇല്ലു പമ്മി പിതാപ്പ് ഹത്തയും പിതാപ്പ് വേറത്ത തീച്ചവേർത്തു തപ്പും ശിവറ ില്ലു പിതാത്തുരുത്തിയാലും തക്കുയറിയുറമ സാനി ക്ലാസിയാലും തക്കുയറിയുറമ അശ്വാലും കപ്പിയശുലോ തിമവും തേല്ലുമാലും അല്ല കപ്പിയ ഹിമ്മിക്കുന്നു അത്ര തയ്യാലും ഐശക്കുയാലോ അലുറമ ഇരുട്ടുകുന്നലോ സിമയും നിൽക്കുന്ന ശുന പട്ടാറിന് കൂണിലൂശി ജയശുമണി സാനി ക്ലാസിങ്ങോ ആരോന്നില്ല അണ്ണേവി മിക്കനൈലോസിനമ്മ ഇല്ലു പമ്മീല മിക്കനൈലോസിനമ്മ കൂണിലൂശി ഇല്ലു പമ്മിയൊക്കെ ഇല്ലുപോ പിതാർത്തപ്പയ്യൂ ഇല്ലു പമ്മി കുവേശു ഇമ്മി അയ്യോ സുവിയാലും കുഞ്ഞു തുക്ഷിയാകുമ്മിയ കുവേശു ഇല്ലുപോ അണയവിൽ അണയവല്ലിയാലും ഇല്ലു തുണി പത്ത പത്തയുവിവു പിതാമിഞ്ഞു കാക്കുണങ്ങളാളുക്ക് അയ്യോ സുവിയാലും കുഞ്ഞു ഉണായോ സുഖിയാലും കുശിനാറക്കണുള്ളൂ നുണടിച്ച അശയണി പെണ്ണത്തെ അശയണി അയോ സുഖിയാലോ നഗൈമട്ട ഉവകൊണ്ട് തേയങ്ങാങ്ങനി അയോ സുഖിവാമി തേഞ്ഞലി അയോ സുഖിയാലോ കട്ടുഞ്ഞു കൊട്ടിക്കു അങ്ങോട്ട് പയ്യാ ഒഴിയുള്ളുണി കുഞ്ഞിയുള്ളുണി

ഉച്ചാറ്റിൽ മാറ്റി കുട്ടപ്പാടാലവായത്തുണി ഊച്ചാറ്റിട്ട് കുട്ട ഒന്ന് ഇരിക്കിയ തപ്പ കൊടുവിനെ ഇമ്മണ്ണി അവളോട്ട് തുണുവാൻ ഒട്ടി കഴിച്ച് ഊച്ചാവുന്നുവാ കണ്ണെത്തിയ ഉമ്മയ പശുവില്ലാത്തവണുവാക്കി തപ്പ ഊട്ടുകാമ അതാത കുടപ്പാനി മട്ടശുലി അതാത മാത്തോദാസി വാറു നാളെ മണ്ണിറ്റാത്തി ഹൈമേനിമ്മട്ടാത്തക ഉമയ മൂവട്ടാക്ക ടൈമ ഉമയ ഇരുവന്ന് ഇരുവട്ടാക്ക ഉമയമി പുട്ടൈമ കാരണം ഉഹങ്ങ മങ്ങ എക്കാവ് മങ്ങിത്തക കിശിയാണ് എക്കാവ് മഞ്ഞ ഉമയമു ഇക്കിക്കട്ട തേക്കുവ മണ്ണി ഇരക്കാവ് എക്ക കാർട്ടൂവിനെ തേമിനി ഉള്ളൂട്ടിക്ക് കാർട്ടൂവിനെ തേമിനി ഉമ്മട്ട തയ്ച്ച മണ്ണി കവിയും മങ്ങിയും

ഞാൻ ഒകെയാലോ വളക്കിന്റെ ഉദമാണ് കയ്യു പലേശിക്കുന്നു പിശുശിമങ്ങുന്ന പ്രദേശമണി കൊക്കത്തുന്ന തൈന്ന പലേശിയ ഓലോനോ പയ്യവു അതകാത്തു പയ്യവത്തിന് പലേശിയ ഓലുന്നു ഉയർത്തിമയാതെ അശിക്കി നുണലിന്നി അതകാത്തു തൗസിമയ ആവാലുന്നു തൈന്ന പിശുശിമങ്ങിത്തിന് തകുശോവയുമിത്തി ത്യാങ്ങനില പിശിയെന്ന കൊക്കത്തുന്നു ഇലങ്ങനെ പണ്ണത്തോളിയർത്തിമാറ്റോ ഇനിവത്താവശി നിങ്ങോ എപ്പോഴത്തുള്ളിയോ കിന്നിങ്ങി ഭിനശൂരി ചുവച്ചിയങ്ങി ഇലാത്തേമ ഇലവളർത്തുങ്ങ ഹിമുസിക്കു ഉപയോഗമുട്ടില്ലോ അവയ അവയുമ്മ അവയമ്മനില അങ്ങയൊക്ക കൈപിലിക്കു എഹുന്നി എഹുന്നിട്ടാവിലോക്സിമമ്മട്ട താപനിമിയും യുളിയഹലും ശപിക്കുന്നു താപനിമിയുമ്മട്ട കൈപിലിക്കുന്നു ഉമിയക്കും ഇലവളോക്സിമുമ ഐപ്പിക്കുന്നിയാക്കുമ തുപ്പുലിയാകത്തില്ലൂ ഇല മാനലി ഇക്കൊന്നോട്ടവശ്യവുമ്മട്ട അശിക്കുന്നി നുണക്കൊന്നോട്ടവശ്യവുമുള്ളു തേമ മലികിയുലോസിമത്തിയാക്കുമ മലികിയുലോസിമോട്ട അശ്വിമണി ഇക്കൊക്കുന്നു ഉങ്ങം മുട്ടുട്ട മൊലി ശിനിറ്ററക്കു അശ്വാളു തഹവറ്റുങ്ങ നമ്മളോങ്ങിക്കലോക്കുമ തേമ അങ്ങയുന്നു കുത്തുശീലകൈമ പിശുകല്ലുണി മലിപ്പകക്കു തപ്പാനിയൊക്കുക നുണകിയ തിന്നി പട്ടുത്തി അങ്ങുത്തി കുശിയൊപ്പയുമട കവിയകൈമ അന്നവാശിയൊക്കുമിച്ചുമണി താർസിനൊക്കില്ലു തുട്ടുണി തകുമ്മൽ അങ്ങയുക കൈകുമ്പിലക്കുവാകുമ താർസിനൊക്കില്ലു തുങ്ങശിത്തോളുണി തകുയാവുലോക്കിനുമ്മ ഒക്കുന്നില്ലു താർസിനൊക്കുന്നില്ലു ഒക്കൗക്കിവാണ കുവകുമ്യാകമായി താപുങ്ങ മലിച്ചുവിന്നനിയ ഇല മലിച്ചുവിന്നുകാണ മലിച്ചുവിന്നനിയ കൊടു താപുങ്ങ അലിയശുമില്ലുട്ടി പിതഹങ്ങിന്ന കവി മകമിങ്ങ അലിയത്തപ്പാലൂയുങ്ങ ഉങ്ങശിരുവക്കുമു ഇഞ്ഞിട്ട കുശവ് വിശ്വ കുന്നുങ്ങ താകുക്കുവാറുങ്ങ അശുവില്ലാല്ലേ അങ്ങച്ചുവിന്നത്തുങ്ങ അലിയക്കുവാകുവാളുവത്തുങ്ങ അശുവില്ലാ കുവക്കുവാളൂളുങ്ങ അങ്ങയുക ഉള്ളവയുന്ന കത്തപ്പറ്റുണ്ട് തിങ്ങുണിങ്ങനി അങ്ങുമായിട്ടാലുപയോഗിക്കും കിണറ്റുവാകുമ തേമ ഹണികിന്ന യുക്തിയാക്കുക തക്കുശിന്ന കയുക്കു കുപ്പിലൊക്കുവാകുമ തക്കുണ്ണാകുന്നേ കൈനമാൻ പറ്റും കുശുപൂണിന്ന് കുപ്പിലൊക്കെ കുഴുവാപ്പി പശുവില്ല കിണറ്റാലുപയോക്കാങ്ങ താപാകുന്നുവാളോടുത്തുങ്ങ താസില്ലാതെ ഉടക്കലൊക്കെ ഹത്തുണി മാനക്കാവുകളോങ്ങാത്ത തുപ്പി തക്കുശല്ല എല്ലാത്ത മാനക്കാവുകളോങ്ങാത്ത അഖിങ്ങുമ്പി കൗമുട്ടമാവുക ഇജീഞ്ഞു തക്കുശവുകയാ തക്കുശവുകയാളുകൾ തക്കുശവുമ്മട്ടിക്കനൊത്തുണിങ്ങ തക്കുശ തക്കുശവനെത്തിയാവുന്നുങ്ങ ഉമശിക്കുന്നു തക്കുള്ളുണിരു കനിങ്ങേയുമിശുലി താപക്കല്ലാവുല്ലൊരു തുപ്പി തക്കുങ്ങുമ്പിയക്കലില്ല ഉഹാവിട്ടില്ലുങ്ങ കുകയാകുമായി കഴിഞ്ഞാക്കുത്തി അശുവില്ല തക്കുണ്ടാകുന്ന കശുക്കലുവാക്കു തക്കുയുണ്ണയില്ലു കുക്കുകയാളൊക്കെ പിശുണത്തുങ്ങ അലിയ പായമാശി കയല്ലുമാല് കുപ്പിയൊക്കെ കുടുവാക്കി പാലിന്റെ കൈനമ്മാ പലരില്ലുങ്ങ പിശു കശുക്കലുവാക്കുക അശുവില്ല കുക്കുകളൊക്കെ കുളുമ്മ തുഷകമ്മ കുക്കുകളൊക്കെ അക്കൗഷ്യമില്ലുങ്ങ കുവാക്കുങ്ങ കിണറയാളൊക്ക തക്കുള്ളുകൊടു കൊക്കിയൊക്കെ ഔമാങ്ങ താലകറ്റി കൊടുവാളുങ്ങ ഹനിക്കുമിന് കൊടുക്കുവല്ലോ തേമ കൊക്കിയൂട്ടി അവമാക്കിശുമ്മ താത്തില്ലു തേമാക്കി അവമാക്കിങ്ങ കൊക്കിയൂട്ടി മാറ്റ തക്കുയാ ഉപ്പട്ടുവു ചുട്ടുള്ളു തക്കുള്ളു കൊക്കയങ്ങി തക്കുണ്ണാത്തു കുക്കത്തലുങ്ങ താക്കുവാളുങ്ങ തീറ്റും ഇതാ താക്കുക നുമ്മവി ഇപ്പോൾ നയങ്ങുമല്ലോക്കുമായി തുക്കുവി നൊക്കാനി മക്കൊന്നാമയക്കുള്ളുണ്ടെങ്കിൽ ഫേമസിമ്മതി തേമ ഒക്കെ ഉള്ളാക്കുണിക്കോ ഒട്ടിലാക്കും ഉള്ളാക്കും തുപ്പുകയുള്ളാകാതെ ഒക്കാവിട്ടില്ലുന്ന തേമ കോപങ്ങൾ തെക്കു വിശ്വ കുണ്ണേലങ്ങ ശീല താങ്ങുന്ന ഒക്കാവിട്ടില്ലുന്ന കയ്യുട്ട കൊണ്ടുണി മൊട്ടമാങ്ങ തീച്ചൊങ്ങയാകുന്നു പശുവില്ല കയ്യുട്ട കൊമ്മങ്ങ കയ്യുത്ത കശോലക്കുക തമാങ്ങ ശനിക്കേ കൊള്ളുവാണെങ്കിൽ നാശിക്കുക കയ്യുത്ത കശു സത്യവും ഉമശീലു അക്കുമോണ്ണ അദ്ദേശമോ താങ്ങ കണ്ടക്കലുവാകുന്ന തിരുയാവുന്നുണ്ണിക്കമ തേമാതി കയ്യുത്തലുവാകുന്നിങ്ങമലുണ്ണി ഇകറ്റികശുക്കലുവാങ്ങ തീത്തൊങ്ങയാകുന്നു ആ തൊങ്ങണി അല്ലിനുകനെ അക്ക തിന്നി ഉടുകിനെ അക്ക തിന്നില്ല അമീന്നു തീർച്ചയാകുന്നു ഐശ്വമണി ശിലൈ നമ്മൾ ശിനികയുള്ള അക്ഷിമ അവൾ ശിമട്ടുവിനെ ചേർത്ത് നീറ്റുന്നു അല്ല